0: പ്രസംഗകനായിട്ടാണ് ഗുജറാത്തിൽ ജീത്തു. ആകാശവാണി അഹമ്മദാബാദ് വഡോദര രാജ്കോട്ട് അലി ഭൂജ് ഉപരിപരിയാഴ്ച മഹിളാ മാധ്യമ കാര്യക്രമം സഹിയർ.
1: જરૂરત જેટલી સ્ટુડન્ટ એજ્યુકેશન લોન ઇઝીલી મળશે જેમાં 4 લાખ સુધી નો કોલેટરલ. ઠીક છે.